ആകാശവാണി ആദിലാബാദ് 100.2 FM മനസ്സ് നിണ്ട സമയം 6 ഗണ്ടൽ കാവാസ്തുന്നത് മറികൊന്നി ക്ഷണല്ലോ ഹിന്ദിലോ 6:05 നിമിഷാലു ആംഗ്ലല്ലോ വാർത്തല്ലോ ഡൽഹി കേന്ദ്രം ചേരലേ അതായി.